ജരിഞ്ഞം ഉഞ്ഞിൽ മൗണ്ടി ഹേവലം ബർഖൽ മമ്പോട്ടി ഗരമം ഹിമജിസേലമതാം ndaysan teye ma jar bay man jar fegal ma kor samal ma ngor fayal ma mer fayal ma mar kima gise la mataxam cheikh samba jaro bay ne serigne touba bima defar te di ma far te kuma far mu di ko far te luma far dal di ko far kima gise la matam ndaysan di ma taxaw ma taxaw bu ma taxawul mu taxaw teewel ma xewluy mana xew kima gise la mataxam